0: മെഡിറ്റേറ്റ്
1: ചെയ്യണമെങ്കിൽ.
2: Affirmative, apartment 401, medical alarm, no contact.